0: की इस पार्टी यानी नेशनलिस्ट सिटीजन पार्टी जो है जिसका नींव रखा गया था त्रिपुरा में उससे जुड़ने जा रहे हैं। आप जनरल सेक्रेटरी है इस पार्टी के, इसके बारे में कोई जानकारी?
1: ओके, नहीं नहीं नहीं, हमारे पास कोई जानकारी नहीं था। हम तो खबर में देखा है फेसबुक में कि एनसीपीआई के साथ मार्च कर रहा है, अलग कोई खबर हमारे पास नहीं आया है।
0: अच्छा, तो इसके इसका प्रेसिडेंट फिलहाल कौन है? उत्तियो कुंडू करके जो शख्स है, ये कौन है?
1: ये तो हमारा जो पार्टी है उसका प्रेसिडेंट था, तो इस टाइम भी वो प्रेसिडेंट है। वो एक समाजसेवी एनजीओ कर्मी है और इस पार्टी का जो प्रोसीड्योर वो हम लोग एक साथ में किया है, बट उसके बाद क्या चल रहा है तो इस टाइम दिमाग से बाहर चल रहा है।
0: इस पार्टी का कोई एक्टिविटी बंगाल के राजनीति में था कभी? आपने चुनाव क्या हुआ था?
1: हुआ है विधानसभा निर्वाचन में भी हुआ है और पंचायत इलेक्शन में भी कैंडिडेट दिया।
0: अच्छा, इस विधानसभा चुनाव में
1: इस विधानसभा में
2: Welcome back after a warm and closely watched visit to Nice. Of course, Prime Minister Modi now is in Slovakia. We're going to get you all those details. But right now, back home here, let's get you the latest of the participation of three Kerala vice chancellors in an RSS program attended by Chief of the RSS Mohan Bhagwat has triggered a major political controversy in the state, with both the Chief Minister and the Leader of Opposition criticizing the same. Now, the row erupted after Dr. we're talking about these three of the Kerala vice chancellors who were there, in fact, attending that very event. And now demanding an apology is the Chief Minister Satishan from the vice chancellors who had attended that event in Kozhikode of the RSS. The participation of these three Kerala vice chancellors is not being welcomed by the newly elected chief minister. The chief minister and the leader of opposition are criticizing the row that's erupted after these three vice chancellors were there at that event of Mohan Bhagwat.
3: The statement issued by the Kerala chief minister regarding the participation of three vice chancellors in a program addressed by RSS chief Sri Mohan Bhagwat is ridiculous, because there is no law which prohibits the participation of vice chancellor or anyone else in a program of RSS, because RSS is not a banned organization. There is no law which prohibits anybody from participating in that.
4: Innareyum innumayi കേരളത്തിലെ മതനിരപേക്ഷ ഉള്ളടക്കമുള്ള ജനങ്ങളാകെ ശക്തിയായി ഈ നിലപാടിനെ പ്രതിഷേധിക്കുന്ന സന്ദർഭത്തിലാണ് ഗത്യന്തരമില്ലാതെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇപ്പോഴും മാപ്പ് പറയണം എന്ന് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. മാപ്പ് പറഞ്ഞതുകൊണ്ട് അവസാനിക്കുന്നതാണോ ഇത്? കേരളത്തിൽ ഇടതുകൊട്ട ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കുന്നതിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഗവർണർമാരുടെ എല്ലാ ശ്രമങ്ങൾക്കും ഇടതുകൊട്ട ജനാധിപത്യ മുന്നണി ശക്തിയായിട്ട് പ്രതിരോധിക്കുമ്പോൾ അതിനനുകൂലമായ നിലപാട് സ്വീകരിച്ച
5: എനിബഡി ഇൻ എ പൊസിഷൻ ലൈക്ക് എ വിസി, ദേ റെസ്പോൺസിബിൾ, ദേ ഷുഡ് ദേ റെസ്പോൺസിബിൾ ഫോർ ദ യൂണിവേഴ്സിറ്റി വേർ ലാക്സ് ഓഫ് ചിൽഡ്രൻസ് ഫ്യൂച്ചർ ആർ ഡിസൈഡഡ്. And if you are going and telling, sitting in these RSS meeting, which has a particular ideology and does not groom any scientific temperament, what message are you sending to the students? That either you follow this ideology or we will take care of you during your academic year. Is that the message they are sending? And what is so special? What is it that they are teaching? Does RSS have any scientific temperament? These are the people who are against the constitution. Tell me one scientific research paper that the RSS has published.
2: Ashwin, my colleague joining us to get us the latest. Ashwin, we just heard Priyank Kharge also reacting to the same, as is the newly elected chief minister. The newly elected chief minister is calling this a grave lapse and saying that action, as far as this is very unbecoming of Kerala's educational traditions and the dignity of their offices as well. Ashwin, take us through the details of the reactions coming about from other Congress leaders, particularly when it comes to even, the previous chief minister. There seems to be Pinar

0: distorted. They are also, in fact, stating that not for the first time this is something like this has happened under the BJP regime in the education department. Earlier also, there have been instances where sometimes the names are changed, the chapters are deleted, the words are changed, the historical leaders are, their entire chapter is deleted. So this has become the habit of the ministry to delete and also reframe the actual history is what the opposition is saying. But we have seen that the NCERT director, Dinesh Kriplani, in fact, has spoken to NDTV and he has confirmed that, yes, the change has been made, but there is no particular reason so as to why this change has been made. Also, an important thing to highlight is in the class 6 textbook, the image is published as it is with no change. But in class 9 textbook, the image has been completely changed. That is in itself a very big question so as to why such kind of changes have been made in the class 9th textbook.
1: Absolutely. Thanks so much, Tejshree, for joining us with all the controversy. So there you can see a cover-up in the NCERT textbook, though the NCERT claiming there's no specific reason why they have covered up the famous dancing girl statue. But moving on to news now from Keralam, where a controversy has erupted there after three vice chancellors attended an RSS centenary event. Three vice chancellors attended this event, which was addressed by RSS Chief Mohan Bhagwat. The Chief Minister V.D. Satheesan has termed the participation a grave lapse, saying that it undermined the dignity of the Vice Chancellor's office and went against Kerala's educational traditions. He said by attending a program led by an RSS leader who preaches extreme communalism, they have undermined that respect. He also demanded an apology, asserting that any act promoting communalism cannot be condoned. The BJP, however, has hit back strongly. Keralam BJP Chief Rajiv Chandrasekhar defended the Vice Chancellor's presence, arguing that the RSS is not a banned organization and that there is no restriction on attending its programs. The BJP has also demanded that Satheesan withdraw his remarks, turning the controversy into a fresh ideological flashpoint in the state.
2: See, the statement issued by the Kerala Chief Minister regarding the participation of three vice chancellors in a program addressed by RSS Chief Sri Mohan Bhagwat is ridiculous. Because there is no law which prohibits the participation of vice-chancellor or anyone else in a program of RSS, because RSS is not a banned organization. There is no law which prohibits anybody from participating in that.
3: ഇന്നലെയും ഇന്നുമായി കേരളത്തിലെ മതനിരപേക്ഷ ഉള്ളടക്കമുള്ള ജനങ്ങളാകെ ശക്തിയായി ഈ നിലപാടിനെ പ്രതിഷേധിക്കുന്ന സന്ദർഭത്തിലാണ് ഗത്യന്തരമില്ലാതെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇപ്പോഴും മാപ്പ് പറയണം എന്ന് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. മാപ്പ് പറഞ്ഞതുകൊണ്ട് അവസാനിക്കുന്നതാണോ ഇത്? കേരളത്തിൽ ഇടതുകൊട്ട ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കുന്നതിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഗവർണർമാരുടെ എല്ലാ ശ്രമങ്ങൾക്കും ഇടതുകൊട്ട ജനാധിപത്യ മുന്നണി ശക്തിയായിട്ട് പ്രതിരോധിക്കുമ്പോൾ അതിനനുകൂലമായ നിലപാട് സ്വീകരിച്ച
4: When anybody in a position like a VC, they're responsible. They're responsible for the university where lakhs of children's future are decided. And if you're going and telling, sitting in these RSS meeting, which has a particular ideology and does not groom any scientific temperament, what message are you sending to the students? That either you follow this ideology or we will take care of you during your academic year. Is that the message they are sending? And what is so special? What is it that they are teaching? Does RSS have any scientific temperament? These are the people who are against the constitution. Tell me one scientific research paper that the RSS has published.
5: അത് ഒരു വിദ്യാഭ്യാസ പരിപാടിയിലൊന്നും അല്ലല്ലോ അവർ പങ്കെടുത്തത്. RSS-ന്റെ പരിപാടിയിൽ വിസിമാർ പങ്കെടുക്കുന്നത് ഗുണകരമായ ഒന്നല്ല. അതിൻ്റെ ആവശ്യമില്ല. അത്തരം പരിപാടികളിൽ നിന്ന് അവർ വിട്ടു നിൽക്കേണ്ടതായിരുന്നു. വൈസ് ചാൻസലർമാരെന്ന് പറയുന്നത് വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും പ്രാഗൽഭ്യം തികഞ്ഞ ആളുകളാണല്ലോ അവർ എന്നാണല്ലോ നമ്മുടെ കണക്കുകൂട്ടൽ. അവർ അത്തരം പരിപാടികളിൽ പോകുന്നത് ഒരിക്കലും ശരിയല്ല. വിദ്യാഭ്യാസ രംഗത്തെ വർഗീയവൽക്കരിക്കാനുള്ള ഒരു നീക്കത്തോടും ഗവൺമെൻറ് അംഗീകരിക്കുന്നില്ല. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ